0: ഒരുത്തരോട് ജന്മിക്കണമെങ്കിൽ കാവ്യസ്തരംഗുര പഠിക്കണം,
1: ഒരുത്തരോട് എതിർക്കണമെങ്കിൽ കാവ്യസ്തരംഗുര പഠിക്കണം,
0: കാവ്യസ്തരംഗുര ഗുരുത്തമായി തന്നെ പഠിക്കണം,
1: കാവ്യസ്തരംഗുര പഠിച്ചാലും പോലെ ഗുരുത്തമായി തന്നെ പഠിക്കണം,
0: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം,
1: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം,
0: മറക്കുമ്പോൾ കവി യുദ്ധിച്ചാലും പോലെ ഗുരു നിനക്കുണ്ടെന്നറിയണം.

ആകാശവാണി. ത്യാഗം, മാറ്റം, മറുമലർച്ചിയின் தொடக்கம். മൊഹറം ദിന ഉറൈ വഴങ്ങുകിறார் ആൻമീക സൊർപ്പൊഴിവാളர் എസ് എൻ സിക്കന്തർ.